സമ്പത്ത് 17,000 പണജ അർദ്ധസഹസ ഫോനത്തീന്ന് കഹജ പാദർവസുതി അഷ്ടമീരാവാര തീർസ്പദ്രവ ഗ്രന്ഥ സുധാര ഏത് ശ്രീ ചരിത്രോപഖ്യാന ത്രയാ ചരിത്ര മന്ത്രി ഭൂപ സംവാദ 405 ചരിത്ര സമാപത മസ്ത് ശുഭ മസ്ത് അഭജു ദോ ആഹാര